0: തിരുച്ചങ്കോട് വിദ്യ വികാസ് ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ്, ബി ഇ ബി ടെക്, ഇലക്ട്രോണിക്കൽ മെക്കാനിക്കൽ, ഇ സി ഇ കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, എം ഇ എം ടെക്, ഡിസൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, എം സി എ, എം ബി എ പോലുള്ള പാഠപിരിവുകൾക്ക് അഡ്മിഷൻ നടപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. മുതലാം ആണ്ടു മുതലേ എം എൻ സി കമ്പനികളിൽ സേരവും ഇംഗ്ലീഷ് ഫ്ലുവൻസിക്കും സിവിൽ സർവീസസ് തേർവുകളിൽ വെറ്റി പെറവും പേഴ്സണാലിറ്റി മേമ്പടവും സിറപ്പ് പരീക്ഷകൾ വഴങ്ങപ്പെടുകിന്റെ. ഉയർ മതിപ്പൻ പെട്ട മാണവർക്കും മറ്റും തേവയാണ് തകുതിയുടെ മാണവർക്ക് സിറപ്പ് സ്കോളർഷിപ്പ് വസതിയും ഉണ്ട്. വിദ്യ വികാസ് ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ്, തിരുച്ചങ്കോട്.
1: 3:10 நம்ம கேட்டு ரசிச்சுட்டு இருக்கோம் கச்ச வெயில் கலக்கல் பாடல்கள் நிகழ்ச்சியில். அடுத்ததா ஒழிக்க வரக்கூடிய பாடலுக்கு விருப்பம் தெரிவிச்சிருக்காங்க. தர்மபுரியிலிருந்து பால்ராஜ் கௌசல்யா கேட்டிருக்காங்க. செல்லக்கண்ணு திரைப்படத்திலிருந்து அவங்க கேட்டிருக்கக்கூடிய பாடல்